കുളർണപാട്ട് മെയിൻ അവിടെ കാണു അവിടേക്ക് മുന്നേക്കിരിവു മുക്രീസ്തു നമ്മോ ഇട്ടോ ഫുനാ നോ ഫുനാ മനായേ എല്ലാം യമോ ഫുനെ വിട്ടി അവിടേക്ക് ചെയ്യുവാ